ആവ് സബ് സ്വർത്തി മേൽ സ്വർത്തുക്കമായി സബ് കീമത്ത് മേൽ കീമത്ത് പായി ഗ്യാനീ ത്യാനീ ഗുരു ഗുരു ഹായി കഹന ജായി തേരി തില വഡിയായി സബ് സത് സബ് തപ് സബ് ചങ്ങയായിയാ സിദ്ധാ പുരുഖാ കിയാ വഡിയായിയാ തുദവേണ സിദ്ധി കിനേ നാ പായ കരം മലേ നാഹി ഠാക രഹായിയ ആഖണ വാളാ ക്യാ ബേചാരാ സിഫതി പരേ തേരേ ഭണ്ഡാരാ

നമോ സർവാനേ സമസ്തീനദാനേ നമോ ദേവദേവേ അപേക്ഷയ ഭേവേ നമോ കാലകാലേ നമോ സർവബാലേ നമോ സർവഗൗണേ നമോ സർവഭവണേ അനങ്കീയനാഥേന്ദ്രസംഗീപ്രഭാതേ നമോ ഭാനഭാനേ നമോ മാനഭാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാനഭാനേ നമോ നമോ ഗീതഗീതേ നമോ ദാന്താനേ നമോ നേർത്തെ നേർത്തേ നമോ നാഥനാഥേ നമോ ഭാനഭാനേ നമോ ബാധബാധേ അനങ്കീയനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീപ്രമാ

ഗോവിന്ദേ മുകന്ദേ ഉദാരേ അപാരേ ഹരിയങ്കരീന്ദ്ര നാമേ അകാമേ ഭുജംഗ പ്രിയാദ ശാന്ത ചതുർചക്രകർത്ത ചതുർചക്രഹർത്ത ചതുർചക്ര ദാന്നേ ചതുർചക്ര ജാന്നേ ചതുർചക്രവർത്തി ചതുർചക്രപർത്തി ചതുർചക്രപാലേ ചതുർചക്രകാലേ ചതുർചക്രപാസേ ചതുർചക്രവാസേ ചതുർചക്രമാനേ ചതുർചക്രദാനേ ചാചരീ ശാന്ത നാ സത്രേണമിത്രേണ പരം പരമം ന പിത്രേണ കർമ്മം ന കായേ അജന്മം അജായേ ന ചിത്രേണ മിത്രേ പരേഹ പവിത്രേ പ്രതിസ അദൃശ്യ പതി പ്രതിസ അദിസ അദൃശ്യ ആകൃശ്യ ഭഗവതി ശാന്ത ത്വ പ്രസാദ കഥതേ കെ ആശിജ് ദേശ കെ ആ ഭിജ ഭേസ കെ ആ ഗഞ്ച് കർമ്മേ കെ ആ പഞ്ച ബ്രഹ്മേ കെ ആ ഭിജ ലോകേ കെ ആ ദിത് ശോകേ കെ ഭൂത് ഭർണേ കെ ഭിഭൂത് കർണേ കെ രാജൻ പ്രഭാ ഹെ കെ ധർമ്മം തുജാ ഹെ കെ ആശോക് ഭർണേ കെ സർവാ ഭർണേ കെ ജഗതൻ കൃതി ഹെ കെ ശത്രുങ് ക്ഷത്രി ഹെ കെ ബ്രഹ്മം സ്വരൂപേ കെ അനുഭ അനുപ കെ ആദ് അദേമ കെ ആഭേമ കെ ചിത്രംഗ ഭിന്ന കെ ഏക അധിന കെ റോസി രജാകെ രഹിമേ രഹാകെ കെ പാഗ ബയാബ കെ ഗൈബല ഗൈബ ഹെ കെ അഫുൽ ഗുനാഹ കെ ഷാഹന ഷാഹ കെ കാരൻ ഗുരിന്ദ കെ റോജി ദഹദ കെ രാജക രഹിമ കെ കർമ്മം കരീമ കെ സർവംഗ കലിഹ കെ സർവംഗ ദലിഹ കെ സർവത്ര ബാനേ കെ സർവത്ര ദാനേ കെ സർവത്ര ഗൗണേ കെ സർവത്ര ഭൗണേ കെ സർവത്ര ദേശായ കെ സർവത്ര ഭേശായ കെ സർവത്ര രാജായ കെ സർവത്ര സാജായ കേ സർവത്ര ദീനായ കേ സർവത്ര ലീനായ കേ സർവത്ര ജാഹോ കേ സർവത്ര പാഹോ കേ സർവത്ര ദേശായ കേ സർവത്ര പേശായ കേ സർവത്ര കാലായ കേ സർവത്ര പാലായ കേ സർവത്ര ഹന്ത കേ സർവത്ര ഗന്ത കേ സർവത്ര പേഖി കേ സർവത്ര പേഖി കേ സർവത്ര കാജയ കേ സർവത്ര രാജയ കേ സർവത്ര സുഖ കേ സർവത്ര ഭൂഖ കേ സർവത്ര ത്രാണേ കേ സർവത്ര പ്രാണേ കേ സർവത്ര ദേശായ കേ സർവത്ര പേശായ കേ സർവാൻ കേ സർവത്ര മാന സദൈവം പ്രധാന കേ സർവത്ര ജാപ്യ കേ സർവത്ര സ്ഥാപ്യ കേ സർവത്ര പാന കേ സർവത്ര മാന കേ സർവത്ര ഇന്ദ്ര കേ സർവത്ര ചന്ദ്ര കേ സർവം കലിമേ കേ പരമം ഫഹിമേ കേ ആകൽ അലാമേ കേ സാഹിബ കലാമേ കേ സനൽ വജൂ ഹേ തമാമ റസൂ ഹേ മേ സോൽ സലാമേ സലീഖത് മദാമേ ഗരീബൽ ശിഖസ്ത ഗരീബൽ പ്രസ്ത ബുലന്ദർ മകാനേ സമീൻ ഉൽ സമാനേ തമീജൽ തമാമേ റജുൽ നിദാനേ ഹരീഫുൽ ശിഖാന രാസൽ ഫിഖാന കലങ്കം പ്രണാസ തമീസുൽ തമാമേ റുജുൽ ദാന റീഫുൽ ജിമേ റിജായ ഗിയകീന നേകുൽ തരംഗ ഭേദ ഭംഗ ജിസുൽ മാജ ഗനീമൽ ഖരാജ നുരുക് സ്വരൂപ പ്രഭു തർമുക്ത ബുധ പ്രഭുക്ത പ്രഭാഹ സുയുക്ത സുധാഹ സദൈവം സ്വരൂപ ഭേദി രൂപ സമസ്തോ പരാജ സദാ സർവ സാജ സമസ്തുൽ സലാമ സദൈവൽ അകാമ ദർഭാ സ്വരൂപ അഗാധ ഹ അനൂപ ഹ ഉവങ്കാ ദ്രുപേന സ്വരൂപേ നങ്കീന മിത്ര ഭംഗി തൃകാമ ത്രിഭൃഗം ത്രിഭൃഗം ത്രിഭാതേ ഗഞ്ജേ അഗാധെ സുഭംഗ് സർവാഗ സുസർവ അനുരാഗേ ത്രിഭുഗ സ്വരൂപ അശുജ ഹ അശൂത ഹ കെ നർക്കം പ്രണാസ പ്രതുൽ പ്രവാസ നൃക്ത പ്രവാഹ സദൈവം സദാ ബിഭുഗ സ്വരൂപ പ്രജുക്ത അനൂപ നൃക് സദാ ബിഭൂത പ്രവാഹ നൃക് സ്വരൂപ പ്രജുക്ത അനൂപ ചാചരി ശാന്ത